0: കണ്ടിട്ടല്ലേ, ഞാൻ കൃഷ്ണൻ നായരാക്കും.
1: ഓ കൃഷ്ണനോ, എന്താ ഇത് കോലം?
0: കോലമല്ല ഓമനെ, കോലമല്ല. ഈ ജീവിതത്തിലെ പ്രേമം ഫെയിലാനവൻ ദാടി വളർത്തു, പക്ഷേ ഈ കൃഷ്ണൻ നായർ കുറച്ച് ഡിഫറൻ്റ് ആക്കും. ഞാൻ ആ പ്രേമം സക്സസ് ആകാൻ വേണ്ടി ബാഡി വളർത്തു, മണ്ട വളർത്തു, മണ്ട മേലെ ഒരു കൊണ്ട വളർത്തു. കണ്ടോ എന്താ ചിരി? ചിരി നിർത്തണം, പുഞ്ചിരി നിർത്തണം കുട്ടി. ഈ ലോകത്തിലെ ഒരു ആണ് ഒരു പെണ്ണുമേലെ കൊണ്ട പ്രേമത്തിക്കാഹ ജാതി മാറി മതം മാറി, പക്ഷേ ഞാൻ
2: മോനെ കരയണ്ട
0: ഒമിനെ, ഞാൻ സ്റ്റേറ്റേ മാറി. മനസ്സിലായില്ലല്ലേ? ഇനി എന്റെ മദർ ടങ് മലയാളം, എന്റെ സ്റ്റേറ്റ് കേരള, എന്റെ ചീഫ് മിനിസ്റ്റർ ഇ കെ നായർ, എന്റെ നാദം ചണ്ട, എന്റെ നടനം കഥകളി.
1: മാക്കള് ചൂട് വെച്ചിട്ട് ഉനക്ക് ബുദ്ധി വരില്ലയാ?
0: തീ കൊണ്ട് ചുട്ടപ്പണു ഉള്ളാരും, പക്ഷെ ആരട്ടില്ല നിങ്ങൾ നാവൽ ചുട്ടവട്. ഇത് അയ്യൻ വെള്ളൂർ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ സോലമൻ പോപ്പയോടും ചോദിക്കണോ?
1: കൃഷ്ണ പേസാമ പോയിക്കോ.
0: ഓ ഞാൻ പോണോ? ഇത് നല്ല തമാശ കുട്ടി. നിന്നെ പ്രേമിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് വ്യായം ചെയ്തരിയോ? ഈ ലോകത്തിൽ അച്ഛനും അമ്മയും കുഞ്ഞുകളെ തത്തെടുത്തു, പക്ഷേ ഞാൻ ഡിഫറൻറ്റ്. ഈ കുഞ്ഞ് ഈ അച്ഛനെയും ഈ അമ്മയും തത്തെടുത്ത്. ഇതെന്റെ കേരള അമ്മ ചീമാ തമ്പിരാറ്റി, ഇത് എന്റെ കേരള അച്ഛൻ വടക്കന്റെ വീരകഥാ മമ്പട്ടി.
2: കല്യാണം
3: കഴിഞ്ഞതിന്റെ അപ്പുറം മരിച്ചാൽ
1: അച്ഛൻ ഇവിടെ
2: അറിയോ?
1: അമ്മേ കേരള ഞരമ്പടി അറിയുമോ? നന്നായിട്ട് അറിയുമോ?
3: കൊറച്ച് കൊറച്ച് അറിയും.
0: അത് ആദ്യം താഴെ പോടണം. ഓമനക്കുട്ടി ഓമനക്കുട്ടി, അത് വാടകയ്ക്ക് വന്ന അച്ഛനമ്മ അതുകൊണ്ട് ഓടി, പക്ഷെ ഞാൻ അപ്പടിയില്ല. എന്റെ ലവ് റിയൽ, ഷെമ്മീൻ ലവ്. നീ ശീല, ഞാൻ മതിച്ചേട്ടൻ. മോനസമയീ വരൂ വരൂ വരൂ, എനിക്ക് എനിക്ക് ഒരുമ്മ.

0: Where's the check, yo? Where's the check, yo?
1: ஹலோ
2: ஹலோ நான் அச்சுதன் ஸ்குட்டி ஸ்பீக்கிங். அவட மனு உண்டு யாரெங்கிலும் உண்டோ?
1: வெளியில போயிருக்காரு. என்ன விஷயம் சொல்லுங்க. நான் அவர் வைஃப் தான் பேசுறேன்.
2: ஓ, ഞാൻ കേരള ചീഫ് മിനിസ്റ്റർ എ കെ ആന്റണിന്റെ ഓഫീസിൽ നിന്ന് സ്പീക്കിംഗ്. ഇവിടെ സി എമ്മിന്റെ ചീഫ് സെക്രട്ടറി പോസ്റ്റിലേക്ക് ഒരു വലിയതായിട്ട് അഡ്വർടൈസ്മെന്റ് ഇട്ടിരുന്നു. അത് നിങ്ങൾ ഹസ്ബൻഡ് മനു അപ്ലൈ ചെയ്തു. കോൺഗ്രാചുലേഷൻസ് മാഡം, ഹീസ് ഫുള്ളി ക്വാളിഫൈഡ്. പെട്ടെന്ന് ഇന്റർവ്യൂക്ക് മനു വരാൻ പറയണം, വരാൻ പറയണം.
1: അപ്പടിയാ? അവർ വന്ന ഉടനെ ഉങ്ങൾക്ക് പേസ് സോൾറേ. ഉങ്ങ നമ്പർ കൊഞ്ച കൊടുങ്ങളേ.
2: അത് ശരി, ഇവിടെ സി എമ്മിന്റെ നമ്പർ പടു സീക്രട്ട് ആണ്, അത് കൊടുക്കില്ല. Government calling, Mano immediately ivada varanam. Ah,
1: seringa kaalaila varanga irpaaru.
2: Pinna mattoru vishayam, and the train ticket, lodge fare idellam 5000 aagum, adha koduthu aayikanam. Adhu pinna first month salary 19000 oda naan cherthu kodukkum. Okay.
1: Ayyo, irukatta irukatta.
2: Ah,
1: panam mukkiyam illenga. Avarku vela thanda podum.
2: Oh, ennaalu or 6000 koduthu aayichollu.
1: Appadiya?
2: Pinna Kerala government il or joli vacha chumma daano vakkete.
1: Seringa.
2: அச்சுதன் குட்டிக்கு 6000 ரெடி.